ചിത്ര വിചിത്രമെന്ന് ഞാൻ തോന്നില്ലത്തെ അമ്മ ഇനി വിട്ട് ഞാൻ എഞ്ചയിത്തെ അതാ മത്തൊന്നിട്ട് പണ്ടോ ഒഞ്ചിലേക്ക് സ്പഷ്ടവാദം നെനപ്പിച്ചപ്പേ അണ്ട ഇത്തെഞ്ച് കൊത്താണ്ട് സൃഷ്ടിക്ക് ശിലന്യാസം മത്തനച്ചിന ദുഷ്ടരന്റെ നിഗ്രഹം മാത്രം അവതാരകത്തിന് മത്തനച്ചിന മഹാകാലപ്പിന കഴിഞ്ഞ വിദ്യാഭ്യാസം ഞാൻ പടയ സത്യപ്പേ അമ്മ ഉൽപ്പന്ന കുറുമേരെ കേറിയാണ് കുട്ടിയെ കുറുക്കുള്ള മന്ദതിലാണ് ബതുക്കിയെ ഹെട്ടെ പെട്ട പണ്ടതെന്ന് തിരുത്തൊന്നിത്തിരപ്പേ അമ്മ അവിദ്യാവന്തരനെ പിറാവുന്ന സാലെടുക്കുള്ളടാനെച്ചിന എന്നണി വിദ്യാവന്തരന് എതൂർത്ത സാലെടുക്കുള്ളവരെ കൈ മൽത്തറപ്പേ അമ്മ എന്നിട്ടൊന്ന് സത്യവിഷയക്ക് തരുന്നമ്മ ദേവർ മനസ്സു മൽത്തരുന്ന കുമ്പ് കുത്തില ചെകുറുണ്ടെ ദേവർ അനുഗ്രഹിക്കുന്ന പാതകളുടെ പസൽക്ക് പെരാപ്പുണ്ടെ ദേവർ ആശീർവാദം മൽത്തരുന്ന ബായ് പറയുന്ന പദപ്പണിയ സാധ്യമുണ്ട് കെപ്പേ അമ്മ ഒയ് ക്ലാവന്ന് നമ്പടുത്ത് കുത്തിതം ചെത്തനെണി മാത്ത ക്ലാപ് നാവെണ്ണത്തെ മുത്തേയിർ മൽത്തരപ്പേ അമ്മ ഈരണ് തൂണ കാപ്പണത്തിന് സന്തോഷം ഞാൻ ദാദന്ത് പണ്ടപ്പേ ഈരണ് തൂണ കാപ്പണത്തിന് ആനന്ദം ഞാൻ എഞ്ച പണ്ടമ്മ കപ്പ് ബൽതുടെ തൂന്തിത്തനത്തിന് പ്രപഞ്ചവും ബണ്ണ ബണ്ണത് റങ്കണ് കുറുത്ത് തൂയി നെഞ്ചിന് അനുഭവപ്പേ കൈക്കാറ് ഇച്ചന്ദന കൊണ്ടുവരി ആപത്ത് പറപ്പണ പുറത്തു ലക്കത് പാർണ കാപ്പണത്തിന് സന്തോഷം അമ്മ അമ്മ ഈരണ് കാരമുതലിന്റെ പൂർണ്ണത്തിന് എന്റെ ജീവന പാവനാണ്ടപ്പേ ഈരണ് തൂനത്തിന് എന്ന കണ്ണു പുണിതായമ്മ ഈരണ് പുകരംഗത്തിന് എങ്കിൽ നാളെ ഓടപ്പേ ഈരണ് ഒഴിഞ്ഞ രൂപത പറ്റിയാണ്

നിങ്ങൾക്ക് കേൾക്കാനുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിങ്ങൾക്ക് മാത്രമല്ല മോക്കി ദിഞ്ചി സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ മൂടപിദ്രദ ജൈന ബസതിട് മന്ദാര രാമായണ തുളു കാവ്യവാചന ബീരദ ബൊൽപു സുഗിപ്പു ദുനിപ്പു. ഈ ലേസിട് സുഗിപ്പു അഞ്ചന ദുനിപ്പിടു പാൽപടേന കുലു പ്രശാന്ത് റായ് പുത്തൂരു, രചന ചിത്കൽ, ഭാസ്കർ റായ് കുക്കുവള്ളി, മദ്ദളുടെ സഹകാര ദേവാനന്ദ ഭട്ട്. ഇത്തക്കേൻലി ബീരദ പൊൽപ്പു തുളു കാവ്യവാചനദ സുരൂത്തയേക്ക്.

നിഖിൽ കേനുന്ദുള്ളര് റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിഖിലേക്ക് മാത്തിരേഖല മോക്കി ദിഞ്ചി സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ മൂടപിദ്രദ ജൈന വസതിട് മന്ദാര രാമായണ തുളു കാവ്യവാചന ബീരദ ബൊൽപു സുഗിപ്പു ദുനിപ്പു. ഈ ലേസിട് സുഗിപ്പു അൻസിന ദുനിപ്പിടു പാൽപടേനക്കുലു പ്രശാന്ത് റായ് പുത്തൂരു, രചന ചിത്കൽ, ഭാസ്കർ റായ് കുക്കുവള്ളി, മദ്ദളിടു സഹകാര ദേവാനന്ദ ഭട്ട്. ഇത്തക്കേന്ലെ ബീരദ ബൊൽപു തുളു കാവ്യവാചനദ സുരൂത്തയേക്ക്.

യാന് ശശിധര ആളുവെ നാടക കലാവിദെ ഒക്കെ കിരുതര നട്ടെ നിക്കുൽ കേനന്ദുള്ളർ സമുദായ ബാനുലി സാരംഗ് 107.8 FM ബണ്ണ ബണ്ണദ ബതുക്കു.